0: നാരായണ
1: ത്രീ ഓവർ
0: നാരായൺ നാരായൺ
1: ഓക്കെ
0: ഭജമന നാരായണ
1: വൺ മോർ ലാസ്റ്റ് വൺ
0: നാരായൺ നാരായൺ ജയ ഗോവിന്ദ
1: വൺസ് അഗൈൻ ശ്രുതി ടീം ഗെറ്റ്സ് 10 points and the last question goes to Tala team. Are you ready? And the question is Daya Karo.
0: Daya Karo Bhagavan Shankar Daya Karo Bhagavan.
1: Okay.
0: Daya Karo Sai Narayana.
1: Okay.